സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ധർമ്മനാഥ സുബ്രഹ്മണ്യം ജയ് സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ധർമ്മനാഥ സുബ്രഹ്മണ്യം ഓം ഓം ഓം.